0: ഇനി അറിയോ?
1: അപ്പൊ ക്രിസ്തുക്കൾ മാത്രം ഓർമ്മയായിട്ട് മുസ്ലിം കണ്ട്
2: ും